0: ഞാനിരിക്കുന്നത് ഇത് ഞങ്ങൾ ചെലിട്ട് കൊടുക്കണം, ഞങ്ങളുടെ ഔത്തിൽ ഞങ്ങൾ ചെലിട്ട് കൊടുക്കണം. ഇപ്പോൾ ഞങ്ങളെ പ്രധാനിയുണ്ട്, അവൻ അവന്ന് ഞങ്ങളെ ചെല്ലുന്ന മക്ക ധാരാളമുണ്ട്. എൻ്റെ ഔത്തിൽ എൻ്റെ ഏ മക്കയും ചെല്ലുന്നില്ല, എന്നിട്ട് എനക്ക് നൊമ്പലായി. സോ ഇത് ഇങ്ങനത്തെ ഞങ്ങൾ യു ടി കാർഡ് അറിയാൻ അയാളാണ്, നരേന്ദ്രമോദി ആയെങ്കിൽ അവാന്ന്, ഇങ്ങനത്തെ എല്ലാം ഉണ്ടല്ലേ. ഞങ്ങളെ യോഗീഷ് ഭട്ടായെങ്കിൽ അവാന്ന്, എന്നടുത്തായെങ്കിൽ അയാളാണ്, മുസ്ലിമായെങ്കിൽ. ഈ വ്യത്യാസത്തിന് ഞങ്ങളെ പുള്ളോക്ക് ചെറിയെന്ന് പിന്നെ പഠിപ്പിക്കണം. സെക്കൻഡ്, സൊസൈറ്റിയിൽ ഞങ്ങൾ എന്നടുത്തന്നെ മുണ്ടും വെക്കും, ഇത് മുസ്ലിമേത്ര ഹിന്ദു സഹോദരന്മാരെ ബാക്കി ഞങ്ങൾ എങ്ങനെ മുണ്ടുന്ന കാഫിരുന്ന് മുണ്ടുന്നമ്മ, അതേ പദത്തിന് എൻ്റെ മക്കയും പളക്കിയാക്കുന്നവർ. ഞങ്ങളുടെ മുഞ്ഞാന്ന് ഇത് മെരവണിക്ക് പോയി, ഗണേശോത്സവം മെരവണിക്ക് പോയി, ഞങ്ങൾ ഔത്തിൽ പെണ്ണുങ്ങ അതിലേക്ക് എങ്ങനെ റിയാക്ഷൻ ആക്കുന്നവരി, അവിടെ ബാൻഡ് കുട്ടിയോണ്ട് പോകുന്നവർ, ബൊബ്ബെ ഇരിക്കുന്നു, ഡി ജെ ഇരിക്കുന്നു, ഡി ജെ കുറച്ച് കൊറോടി ആയെങ്കിൽ ഡാൻസ് ഇരിക്കുന്നു, എല്ലാം ഇരിക്കുന്നു. ഞങ്ങൾ ഔത്തിൽ അതിനെ അതിലേക്ക് എങ്ങനെ റിയാക്ഷൻ ഉണ്ട്, അവർക്ക് പോ ഞങ്ങൾ ഇരിക്കുന്നില്ല സാധാരണ, ആ റിയാക്ഷനാണ് ഞങ്ങൾ മക്ക അതിനെ പഠിക്കുന്നു. നിങ്ങൾ അതിനെ നല്ല നമ്മൾ ഞങ്ങൾ ഖുറാൻ ഞങ്ങൾ കഥയെ പഠിപ്പിച്ചതന്നെ, ഞങ്ങൾ ഈ ദേവസ്ഥാനത്തിനെയും പള്ളിനെയും കിട്ടിയനെല്ലാം ഞങ്ങൾ ഒതിച്ചിന് എന്നിട്ട് ഖുറാൻ ചെന്ന്, എന്നിടത്തെ ആരാധ്യരെ നിന്ദനാക്കേണ്ടെന്നിട്ട് ഖുറാൻ ചെന്ന് ഞങ്ങൾക്ക്. ബട്ട് ഞങ്ങൾക്ക് ആ പാട്ടമേ അറിഞ്ഞിട്ടില്ല. ഞാൻ ചെന്ന് ഞങ്ങളുടെ മക്കൾക്ക് എന്നൊരു സമുദായത്തിൻ്റെ ഒക്കത്തെ എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ റെസ്പെക്റ്റ് ആക്കണം, അവരുടെ ആരാധ്യത്തിനെ ഞങ്ങൾ എങ്ങനെ നോക്കണം, സാധ്യം എങ്ങനെ ഞങ്ങൾ ദേവസ്ഥാനത്തോളത്തോളം കൂട്ടിയോണ്ട് പോകണം, എൻ്റെ മോനെ ഞാൻ കൂട്ടിയോണ്ട് പോയിട്ട് എല്ലാം കാട്ടി കൊടുത്തിനെ, ഇത് ഇതിങ്ങനെ ഞങ്ങൾ റെസ്പെക്റ്റ് ആക്കണം. ചില്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് ഈ ടൈപ്പിൻ്റെ ഒരു എഡ്യൂക്കേഷൻ എന്തിക്കിത് അകത്തെ ചെല്ലെങ്കിൽ. ഇപ്പം എല്ലാ മുസ്ലിംസിൻ്റെ മക്ക മുസ്ലിംസ് സ്കൂൾക്ക് പോന്നേ, സോ അവിടെ എന്താ ബാളാപോളം നിന്ന മക്കമേ ഉള്ളേ, അവിടെ ക്യാമ്പസിന് പുറത്ത് വന്നെങ്കിൽ അതേ മക്ക ഇരിക്കുന്നത്. സോ ഈ സമുദായത്തെ മക്കളൊട്ടിക്ക് മിംഗിളായിട്ട് അവർക്ക് റെസ്പെക്ട് കൊടുക്കുന്നു, അവരുടെ ആരാധ്യമാർക്ക് റെസ്പെക്ട് കൊടുക്കുന്നു, അവരുടെ കൾച്ചർക്ക് റെസ്പെക്ട് കൊടുക്കുന്നു. കൾച്ചർ എന്തിനെ നേരിട്ട് റെസ്പെക്ട് ഗുന്ത്, സാധാരണ ഞങ്ങളുടെ മക്കൾക്ക് ഗുന്തില്ല. ഈ ഹിന്നലയിൽ ഞങ്ങൾ ഔത്തിൽ ഞാൻ ചെന്ന് അബ്ബയും മോനും നല്ല അമ്മയും നല്ല റോൾ മോഡലാവണം. നോൺ മുസ്ലിംസ്ക്ക് സംബന്ധപ്പെട്ടിട്ട് ചൊമ്മ സമസ്യ മുസ്ലിം സമുദായത്തെ മക്കളെ ബഗ്ഗി ഉണ്ട്, കംപ്ലൈൻറ്റ് ഉണ്ട്. സോ ഞങ്ങൾ ഔത്തിൽ നല്ല റോൾ മോഡൽ ഉമ്മ അബ്ബായെങ്കിൽ പയക്കത്തിൽ ഞാൻ ചെന്ന് ശബ്ദത്തിൽ പിന്നെ കൾച്ചറിലെ അവർക്ക് ചെലുത്തി കൊടുക്കുന്നതിൽ പക്ഷേ സമാജത്തിക്ക് നല്ല പ്രയോജനമുണ്ട്. ഭവിഷ്യത്തിലും സമാജത്തിലെ ബഹുത്വത്ത് സമാജത്തിക്ക് വേണമായിട്ട് ഞങ്ങളെ മക്ക നല്ല ആവാരി നൽകി ഞാൻ വിചാരിക്കുന്നത്. അസ്സലാമലൈക്കും.
1: അപ്പട്ടമായ മലാമ ഭാഷ നൻ്റെ ഭാഷ, ആ ഭാഷയിൽ ചേലി പോലെ മുണ്ടിനെ ഞങ്ങൾ എ കെ കുക്കില റംഗവല്ലി മത്തു മഗാച്ചോളുടെ ഒരു കവനത്തിൽ കെ എസ് നിസാർ അഹമ്മദ് ചൊള്ളു അപ്പ യാക്കെ പിടിച്ചുത്താറെ ഇവർ ഹീഗെ ദിനാ ചക്ര ബന്ധ മകനെ അത് നമകെ സല്ല അവർ കാഫിററു അതുക്ക് ഞാൻ വന്ന വിഷയത്തുക്ക് ഇത് എൻ്റെ എന്ത് എ കെ കുക്കിലാക്കിയോ ഞാൻ എൻ്റെ ഔത്തും കൂടെ എൻ്റെ മൂന്ന് മക്കൾക്കും വേറെ വേറെ സംസ്ഥക്ക് ഞാൻ പഠിപ്പാട്ടിന് അല്ലെ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് എല്ലാം ഉണ്ട് നൻ്റെ പോലെ ബഹുസംസ്കൃതിനെ മക്ക പഠിക്കൊണ്ട് ചെന്ന് ഇത് വളരെ അഗത്യമായ ഒരു വിഷയം പഠിപ്പിച്ചെന്നെങ്കിൽ എല്ലാം പഠിപ്പായിട്ട് രണ്ട് ബഗയിൽ പഠിപ്പുണ്ട് ഒന്നോ കട്ടിലിൽ നിന്ന് തൊട്ടിലിൽ നിന്ന് കട്ടിൽ വരെ പിന്നൊന്ന് നമുക്ക് എല്ലാം പഠിക്കുന്ന സ്കൂളിൽ പഠിച്ച പഠിപ്പ് നല്ല വിഷയങ്ങൾ ചർച്ചയാക്കി ആറി ഞങ്ങളെ ഞങ്ങളോ എ കെ കൊക്കില്ല സർ നന്ദി ഇനിയിപ്പോൾ റഹ്മത്ത് മൻസൂർ ഇതര ബഗിൽ
2: ഞങ്ങൾക്ക് ഇന്നത്തെ മെയിൻ ഞങ്ങൾ കേന്ദ്രീയ വിഷയത്തിക്ക് മക്കളോ വിദ്യാഭ്യാസത്തിൽ ഉമ്മ അബ്ബറ ജവാബ്ദാരി അപ്പം ഞാനൊരു സരളമായിട്ട് ചെല്ലെങ്കിൽ ഉണ്ട് സുമാർ വിഷയത്തിലൂടെ ഞങ്ങൾ സഹോദരി സഹോദരന്മാരെല്ലാം അണിശിക്കല്ല ബത്ത് ഒരു സരളായിട്ട് ചെല്ലെങ്കിൽ ഒരു മക്കൾക്ക് ഉമ്മ അബ്ബറ ജവാബ്ദാരി ബെല്ലി ഐത്തിക്കറി സ്കൂളിലെ ജവാബ്ദാരി കണ്ടി ഒരു അഞ്ച് വർഷം ഇപ്പം മക്ക സ്കൂളിൽ പോകുമ്പത്തു അപ്പം ഔത്രമേ ഒരു ശിഷ്ടാചാരമല്ല ഒരു ബേസിക് ശിഷ്ടാചാരമല്ല പടിപാട്ടിട്ട് മക്കളോ ഒരു സ്കൂളിൽ നാങ്ങ ദാക്കലാക്കിയ പിന്നെ ഒരു ആ മക്കളെ പെരവിൽ ഉമ്മ അബ്ബ ഇക്കറത് ഐത്തിക്കറി ആറ് മെയിൻ ഒരു ഇതൊക്കൊരു മെയിൻ എന്താക്കണം ചെന്നാൽ ഉമ്മ അബ്ബക്കും ഉമ്മക്കും മെയിൻ അബ്ബ വേണമെങ്കിൽ നാൻ ചിലരത്തിൽ പുറത്തെല്ല പോയി പുറത്ത് ജവാബ്ദാരി അല്ലിക്കറി അബ്ബക്കും ഒരു ഉമ്മക്കും ആ ടീച്ചറെ കോണ്ടാക്ട് നിരന്തരം എത്തിക്കണു മക്കളെ പഠിപ്പാര ടീച്ചറൊരു കോണ്ടാക്ട് എത്തിക്കണു സാധ്യം ഉണ്ടെങ്കിൽ പി ടി എ മെമ്പേഴ്സ് ആവക്കും അവകാശം എടുക്കണു അതിൽ ഞങ്ങൾ ഒരു അവകാശം പി ടി എ സദസ്യ ആയെങ്കിൽ ഒരു ഉമ്മ ചൊമ്മ സ്കൂളിലോ എങ്ങനെ നടക്കരു ഞങ്ങളെ മക്കൾക്ക് എന്തൊരു ആവശ്യകത ഉണ്ട് ഇതെല്ലാം പൽക്ക വരേക്കും ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടരു ചെന്ത് നല്ല ഒരു അഭിപ്രായം അതേപോലെ മേ ഞങ്ങൾ മക്കൾക്കും ഇപ്പം കുക്കില സെർ ചെന്ന പോലെ മക്കൾക്കും ഞങ്ങൾ ബാരിയർ മക്ക ചൊമ്മ ഇത് ഏകവചന യൂസ് ആക്കറോ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഞങ്ങൾ ഔത്തുള്ളു അവളു ഉണ്ട് ഞങ്ങൾ ഉമ്മാബമ്മയെ ചെല്ലോ അവളു അവള അവള് ഇങ്ങനെ അവൾ അങ്ങനെ മാട്ടോ ഒരു ഏകവചനത്തിൽ ടീച്ചർമാരെ ഞങ്ങൾ ടീച്ചാക്കുമ്പോൾ അത് ഉമ്മ മക്കൾക്കും ടീച്ചറ് അങ്ങോട്ടു ഗൗരവ പണ്ടില്ലേ. അപ്പൊ ഉമ്മ അപ്പമാർ മെയിൻ ഒരു നെൻപ് വയ്ക്കണു, ടീച്ചേഴ്സ് റോം റെസ്പെക്ട് വയ്ക്കണു, പിന്നെ പഠിക്കുന്ന സംസ്ഥരോ സ്കൂൾ റബിസ്ഥിരം എന്തെങ്കിലും സമസ്യ ഇന്നെങ്കിലും മക്കളെ എതിർകാതെ കൊമ്പരാമാർ അങ്ങോട്ടു അങ്ങോട്ട് ടീച്ചേഴ്സ് റോം സംസ്ഥരോം ഗൗരവ വെച്ചിത്തേ ടീച്ചേഴ്സ് അങ്ങോട്ടു മക്കള ബാക്സ് ബാക്കിൽ അതിരോ പരിഹരിച്ചോ ആ സമസ്യരോ പ്രയത്നം ആക്കണം. അതേപോലെ മേ ഉമ്മാബർ ഇന്നൊരു മെയിൻ റോൾ എന്താ ഇണ്ട് ഞങ്ങളെണ്ണ ആളുടെ പോലെ അല്ല ഞങ്ങളോ മക്കളോ ഞങ്ങളെ മക്കൾ ഇവ വലിയായിരു ചെറിയക്കുമ്പോത്തേക്കും ഞങ്ങൾ ബൽത്തിയ പോലെ അല്ല ഇണ്ടത്തെ മക്കളെ ഉമ്മാബ ബലത്ത് വെച്ചെങ്കിൽ അത് വലിയ ഒരു സാഹസം ചെല്ല ഒരു വലിയ സവാലായിരു. അത് മെയിൻ കാരണം എന്താ വെച്ചെങ്കിൽ മെയിൻ ഞങ്ങളെല്ലാവരുടെ കയ്യിലുള്ള ഒരു മൊബൈൽ എത്തിക്കര്. അപ്പൊ ഈ മൊബൈൽ ഇണ്ടത്തെ എല്ലാ മക്കും നിങ്ങൾ മൊബൈൽ കൊടുത്ത ഭാരി നല്ല മക്ക ആ മൊബൈൽ ഇല്ലാണ്ട് അങ്ങ് ബോറാവുറോ അങ്ങ് പഠിക്കോക്ക് വേണ്ട ഇങ്ങനെ ചമ്മസ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ ഇതിരോ ഞങ്ങ ഈ മൊബൈൽ ഞങ്ങൾ ഉമ്മമാരെ എന്തരാക്കറ ഞങ്ങളെ റീൽസിൽ ബുനോണ്ടിക്കറോ ഞങ്ങൾ അതിൽ ഞങ്ങൾക്ക് എങ്ങനെ ടൈം പോയിരുന്നു പിടിക്കില്ല മക്ക പറമ്പത്തേക്ക് ഔത്തിൽ പണിയായിത്തിക്കില്ല അതിൽ പിന്നെ മക്കളെ മേൽക്ക് അത് റൈഡറു ആ അങ്ങനെ അർസത്തെ മക്കളെ മേൽ തീർക്കറു എന്ത് ചെയ്യുന്നെങ്കിൽ മക്ക പറമ്പത്തോളം മൊബൈലിൽ ബിസി ആവറു ഉമ്മമാർ. അപ്പൊ മക്ക പറമ്പത്തേക്ക് എല്ലാം പണിയാക്കിത്ത് ആ മക്കൾക്ക് തൽ ടൈം കൊടുക്കുന്നത് ഉമ്മമാർ എന്ത് വേണമെങ്കിൽ ഉമ്മ അപ്പൈൻ്റെ കൊടുക്കുന്നത് മക്കൾക്ക് ടൈം കൊടുക്കില്ല എന്തോ ഒരു കോസ്റ്റ്ലി ഐറ്റംസ് വേണമെങ്കിൽ ഒരു ഗിൽറ്റി ഫീലിങ്സിൽ നക്ക ടൈം കൊടുക്കാവില്ല അല്ലേ ചെന്ത് അത് വേറെ വേറെ നമ്മളും പെണ്ണിങ്ങല്ലേ ടൈം കൊടുക്കാവില്ല ഒന്ന് ഔത്തറ പണിയിൽ ബിസി കൊറിയാൽ ജോബ്ക്ക് പോണ്ടാർ അങ്ങനെ മക്കൾക്ക് ദുബാരിയായ ഒരു കൊറിയ ഇതെല്ലാം മക്കൾക്ക് എടുത്ത് കൊടുക്കറോ ഇത് നമുക്ക് ടൈം കൊടുക്കാവില്ല ചെന്ത് ഇതെല്ലാം ഡ്രോബാക്ക് ആവരെല്ലാം മറ അതിലെന്തും മക്കൾക്ക് ഫായ്ത പോണ്ടില്ലേ. അതേപോലെ മക്കളോട്ട് ദച്ചിത്ത് ചന്തത്തിൽ മക്കളോട് പിർസത്തിൽ അങ്ങും ദച്ചിത്ത് മക്കൾക്ക് പഠിപ്പാട്ടിയാറുണ്ടായെങ്കിൽ അതേപോലെ മേ മക്കൾക്ക് ഒരു എക്സാം വന്ന സ്ഥലത്തേക്ക് ഇടീ ഉമ്മമാരെല്ലാം ഒരു നമുക്ക് അങ്ക എക്സാം വന്ന പോലെ ഭയങ്കര ഒരു ടെൻഷൻ ലിക്കറു ആ എക്സാം തീരാമാർ അങ്ങ് ആരും മുഖം നോക്കില്ല എന്തും ആവില്ല എന്തും ആക്കോക്കാവില്ല അങ്ങനെ ഒരു വലിയ യന്ത്രമാ ഒരു വലിയ എക്സാം തെച്ച വല്ലാക്കുറാറ് അത്തരം അങ്ങ് ഒരു ഡിപ്രഷനിൽ ഉമ്മമാരും പുലരാറ് അത് മക്കൾക്കും അതിൻ്റെ പ്രഭാവം പുലരും ഇത് എക്സാം ചെയ്യുന്ന എന്ത് പ്രഭാവം ഇത് എന്ത്. അപ്പൊ ഈ ഇത് ഇത് ഇങ്ങനത്തെ ടൈമിൽ ഉമ്മാപ്പം ശാന്തായത് ആ മക്കൾക്ക് ഒരു ബ്രേക്കും കൊടുത്തിട്ട് അങ്ങോ അങ്ങനെ മുട്ട ദച്ചിത്ത് പടിപാട്ടിയോ നല്ലെണ്ണ മുത്തലോ മക്കളെ എതിർക്കും പോകും ആവും. അതേപോലെ മാർക്സുക്കും ചമ്മ ഇമ്പോർട്ടൻസ് കൊടുക്കാമാർ മക്ക പഠിക്കിറാറാ എങ്ങനെ പഠിക്കുന്നതിൽ എങ്ങനെ ഉള്ളാറ് അത് മാത്രം അങ്ങനെ പഠിക്കിറോ അങ്ങനെ അങ്ങനെ എത്ര എബിലിറ്റി ഉണ്ടോ അത്രം മാത്രം കൊടുക്കണു അങ്ങനോ സ്കൂൾ ചൂസ് ഇപ്പൊ തെല്ലിയ വലിയ മക്കോ ഹൈസ്കൂൾ കോളേജിക്ക് പോകണോ ഇല്ല ഹൈസ്കൂൾ ചേഞ്ച് ആക്കണോ അവർ അപ്പം അത് ഉമ്മമാർ ആയിത്തിക്കറ് അതിരോ ചൂസ് ആക്കണം മക്കൾക്ക് അത് ഇവിടെ തീരാം ഞങ്ങളെ ഫ്രണ്ട്സ് പോണ്ടാരു ഞങ്ങൾ അവിടെ പോണാണ് അങ്ങ് അങ്ങനെ കോഴ്സിറോ അങ്ങനെ മേൽക്ക് കൊടുക്കും അങ്ങനെ അങ്ങനോ ഇത് വിടണം. അപ്പൊ ഞങ്ങൾ ഇത് കുറേ മുന്നോട്ട് ഒന്ന് കേട്ടോ ഞങ്ങൾ ഒരു ചേർക്ക അവനുക്ക് മെഡിക്കൽ പഠിക്കോക്ക് ഇഷ്ടമില്ല അത് ഉമ്മ അപ്പ മെഡിക്കൽക്ക് ഇട്ട് താമത്തെ അവനുക്ക് എഴുതി വെച്ച് ആത്മഹത്യയാക്കി സൂസൈഡ് ആക്കിയത് ഞങ്ങൾ ഇത് കുറേ ടൈം മുന്നാൽ ഞങ്ങൾ കേട്ടോ ഒരു പേപ്പറിൽ വന്നു തിന്ത് അപ്പം ഞങ്ങൾ ഒരു ഹേരിക്ക് അപ്പുറത്തെ ഉത്തര മക്കൾ ഉണ്ട് എലോല മക്കളെ ഡോക്ടർ പഠിച്ചോണ്ടുള്ളവർ ഞങ്ങൾ അപ്പുറത്തെ ഉത്തര മക്കളെ എഞ്ചിനീയർ ആക്കിയോണ്ടുള്ളവർ ചെന്ത് ഞങ്ങൾ അത് ഞങ്ങൾ നോക്കാമറി ഞങ്ങളെ മക്കൾക്ക് ഏതിൽ ഇഷ്ടമുണ്ടോ അതിരോ അങ്ങ് പഠിക്കും പോലത്തോ ഞങ്ങളിപ്പോൾ ഒരു സഹോദരർ ചെന്ന പോലെ എല്ലാത്തിലും നല്ലോ നല്ല എങ്കിൽ അത് ബിസിനസ് മാൻ ആവട്ടെ അത് എന്തും ആക്കറെങ്കിൽ അത് നല്ല ഒരു ആവും പോലെ ഞങ്ങൾ മക്കളോ ഇതാക്കണം. പിന്നെ ഞാനൊരു സരളയത്ത് ചെന്നര ഇത് അസല ഇത് അവകാശം തന്നത് അസ്സലാമു അലൈക്കും റഹ്മ
1: വിശേഷമായിട്ട് ഉമ്മമാർ ഇപ്പൊ ഞങ്ങളെ പഴയ കാലത്ത് ഉമ്മമാർ എക്സാം ചൊല്ലൊക്കെ പഠിക്കുന്നത് പക്ഷെ ആ എക്സാം ചൊല്ലു മക്ക ബന്ധത്ത് ചൊല്ലാറ് എക്സാം ചെന്നിട്ട് ഉമ്മ അതൊക്കെ വലിയൊരു വിശേഷം കൊടുത്തത്ത് എക്സാം ചെന്നെങ്കിൽ പൂർത്തിയായിട്ട് റിസർവ് ആക്കിട്ട് വിട്ടു മക്കളെ ആത്തരവ് ഇക്കാതെ അങ്ങക്ക് അങ്ങളങ്ങളെ ഒരു ആയിക്കാക്കുക ഒരു അവകാശം കൊടുക്കുക ഭാര്യ അകത്തുകൊണ്ട് ചെന്നതിരെ ഇപ്പോൾ ഞങ്ങൾക്ക് അതിരെ ചെന്ന് തന്നോ റഹ്മത്ത് മൻസൂർ മാമുക്ക് നന്ദി. ഇനി ഹുസൈൻ കാട്ടിപ്പള്ള സാർ ഇതിനെ ബഗിൽ
3: സുറുക്കു പലക്കപരോ താക്കത്ത് നക്ക് തെല്ല് കൊറടിണ്ടു എന്തെങ്കിലും അനാരോഗ്യത്തെ കാരണം മുന്നത്തെ പോലെ ശബ്ദ ഉച്ചാര വണ്ടില്ലേ ഇത് മക്കളെ പഠിപ്പിൽ ഔത്തര വാതാവരണ പ്രഭാവം പേരു നണ്ടോ അനുഭവത്തെ ആദരപിച്ച് ചില വിശേഷമുണ്ട് ഔത്തര വാതാവരണ ഭാരി മുഖ്യ മക്കളെ പഠിപ്പിൽ ഞങ്ങൾ നണ്ടോ മക്ക നാണ് ഒരു പാട്ട് ഫീൽഡ് സാഹിത്യ ഫീൽഡ് ഉള്ള ആൾ നണ്ടോ മക്ക അതേ നാ അങ്ങനെ ഇഞ്ചിനാ ഡോക്ടർ ആക്കണം വിചാരിച്ചെന്ന് അങ്ങ് നണ്ട പേരൂലെ വന്നാറ് എന്ത് ചെന്നേം കേക്കില്ല ನನ್ನ ಮೋನು ಮಾಧ್ಯಮ ಇದಲೇ ಬಂದ ಎಲ್ಲ ಗೊತ್ತುಂಡು ಏಕೈಕ ಕಿಲೋ ಎಲ್ಲ ಅವನು ಆ ಫೀಲ್ಡ್ ಪೇರಾಕ ನಲ್ಲ ಇನ್ಕಮ್ ಹಾಕಿ ಉಂಟಲ್ಲ ಬಿಲಿಯ ಪಡಿಪೆಂದು ಪಡಿಸಿಲ್ಲಂಗೆ ಅವನು ಅದಲ್ಲಿ ಇಂಕಿಲ್ಲ ನಂಡು ಎಲೋಂಡ ಮಕ್ಕ ನಂಡು ಎಲೋಂಡ ಅವತ್ತು ಅವರು ದೀನಿ ವಾತಾವರಣ ಧಾರ್ಮಿಕ ಅಂಜಿ ಮಕ್ಕ ಆಫೀದು ತೆನ್ನೆ ಉಮ್ಮರ ಆ ಥರ ಇದು ಅಂಜು ಮಕ್ಕಳು ಹಿಂಗೆಲ್ಲ ಗೊಂತಿಕ್ಕನು ಹೆಮ್ಮೆ ಮಕ್ಕಳ ಅಂಜು ಮಕ್ಕಳು ಈಟಿ ಬಿಟ್ಟು ಹೋಗಿರೋ ಪಡಿಕೋ ಬೆಲೆ ಪಡಿಕೆ ಪಡಿಕೋ ಹಂಗಲ ಅವುತ್ತುಲೆ ಪರ್ತು ಬೋಯ್ ಎಂದ್ರೋ ಚೆಲ್ಲು ಅವುತ್ರುಲ್ ಗಬ್ಬೊಂಬೋಯ್ ಎಂದ್ರೋ ನಕ್ಕು ಕೂಡ ಬಂಡಿಲ್ಲ ಅದು ಮಕ್ಕಳಿಗೆ ಚರ್ದಿಲೆ ತರಬೇತಿ ಎಲ್ಲ ಬೈ ಹಾಟ್ ಇತ್ತರ ಚೆರಿಯ ಮಕ್ಕಳಿಗೆ ಬೊಂಬೋ ಎಲ್ಲ ನಾನು ಅವ್ರಕ್ಕೆ ಡೌಟ್ ಬಂದೆ ಹಂಗಲೊಟ್ಟಿಗೆ ಕೇಕರು ಹಂಗನೆ ನಂಡ ಎಲ್ಲೊಂಡ ಮಕ್ಕಳು ಪಿನ್ನವರು ಎಲ್ಲೋಳು ನನ್ನ ಅವಳು ಪಡಿಪಿಲ್ಲ ಅವಳಿಗೆ ಅದು ಯಾರ ಪಡಿಸಿಟ್ಲ ಮೂನು ಮಕ್ಕಳ ಇಂಜಿನಾಕರ ಹಾಕೊಂಡುಂಟು ಅವಳು ಹಠ ಚರ್ದಿಲೆ ಮೂನು ಮಕ್ಕಳ ಇಂಜಿನಾರ್ಸ್ ಹಾಕೊಂಡುಂಟು ಮೂನು ಮಕ್ಕಳ ಇಂಜಿನಿಯರ್ ಹಾಕಿದ ಇಪ್ಪು ಗಲ್ಫಲ್ಲು ನಲ್ಲ ನೈಚುಂಟಲ್ಲ ನಂಗಲು ನಂಗಲ ಕುಟುಂಬದಲ್ಲಿ ಉಮ್ಮರವು ಮಕ್ಕಳ ಪುಲ್ಲಿ ಮಾರ್ಲು ಪೂಣಂಜಿ ಇಂಜಿನಿಯರ್ ಮಾರಲ್ಲಾರು ಎಲ್ಲ ಕಾಂಪಿಟೇಷನ್ ಪಲ್ಲ ಎಲ್ಲೋನಿಗೂ ಎಲ್ಲ ಓಡ್ತಾರೋತ್ತು ಅದ್ರಲ್ಲಿ ಪೂಣಂಜಿ ಟೀಚರ್ ಮಾರಲ್ಲಾರು ಹಿಂಗೆ ಪಡಿಪ್ಪುಲು ಅವುತ್ತರೋ ಇದು ಭಾರಿ ಮುಖ್ಯ ಇಪ್ಪ ನೋಕರು ಪಿಕ್ಚರ್ ಆ್ಯಕ್ಟರ್ ಮಕ್ಕ ಯಾರಾಯ್ತು ಪಿಕ್ಚರ್ ಆ್ಯಕ್ಟ್ರೇ ಉಲ್ಲು ಎಲ್ಲ ನಂಗಲು ಕಾಟಿ ಬಲ್ತ ಹದೀಬುಂಡು ಆಯಲ್ಲ ಮಕ್ಕಳೆಲ್ಲ ವಸ್ತದ ಮಾರೆ ಅದು ಮಕ್ಕಳು ಉಮ್ಮ ಹಬ್ಬರ ಇದು ಭಾರಿ ಮುಖ್ಯ ಅದೇ ಪಲ ಮಕ್ಕ ಬಂಡು ಏಕೆ ಎಲ್ಲ ಎಂತು ನಂಗ ಸಹೋದರ ಸಮುದಾಯ ತನ ಅವನು ಓಣು ಚೆಲ್ಲ ನಂದು ಅವತ್ತುಲು ಆ ಇದಿಲ್ಲ ನಾನು ಆಯಲ್ಲ ಇಲ್ಲ ಹೇಳ್ದು ನಾ ಮುನ್ನಲ್ಲುಂಟು ಅದೇ ಅವಳು ಆ ನಂಡ ಮಕ್ಕಳು ಅದೇ ಬಲ ಬಲ್ಕವ್ರು ಐ ಎಲ್ಲಿ ಈ ಎಲ್ಲಿ ಉಂಟು ಅದು ನಂಗೆ ಅವುತ್ತಲು ನೈತಿಕ ಗುಣಮಟ್ಟ ಭಾರಿ ಮುಖ್ಯ ಇಪ್ಪಿಂದಾಯ್ರಿ ಎಲ್ಲ ಕಮರ್ಷಿಯಲ್ ನಂಡ ಮೋಣ ಇಂಜಿನಿಯರ್ ಎತ್ತರ ಲಾಭವರು ಡಾಕ್ಟರ್ ಎತ್ತರ ಲಾಭವರು ಕಣ ಕೊಟ್ಟರು ನಂಗೆ ಕಾಸಿಲೇ ಕಣ ಕೊಟ್ಟರು ಅದು ಪೋಣು ಆ ಕಾಸರ ಪಿರಾಂದ ನಂಗಳ ಮನಸ್ಸಿರ ಪೋಣು ಅಪ್ಪ ನಂಗಳ ನೈತಿಕ ಗುಣಮಟ್ಟ ನಲ್ಲವಳು ಪಡಿಪು ಎತ್ತರೇ ಬಿಲ್ಲೆ ಪಡಿಪು ಪಡಿತೆಂಗು ನೈತಿಕ ಗುಣಮಟ್ಟ ನಲ್ಲಲ್ಲಿ ಆ ಪಡಿಪು ಬೆಲೆಮೇ ಇಲ್ಲ ಒಡ್ ಡಾಕ್ಟ್ರ ಏನೋ ಹಿಂಗೆ ಕೊರೆಯ ವರ್ಷ ಮುನ್ನಲ್ಲಿ ಓದ್ತೀರ ಪೆಂಜೇರೆ ಮೇ ಕೊನ್ನ ಓದಿರ ನಂಗೆ ಪೇಪರ್ಲೆಲ್ಲ ಈ ಇಪ್ಪ ರಜಾಕನ ಅಂತ ಅಡಿಯಂತ ಎಲ್ಲ ಪಡಿಪು ಕೂಲಿ ಎಲ್ಲ ಇದ್ಲು ಬೇಣು ನಂಗಲಾಲ್ಮಾರು ಕೂಲಿ ಹಾಕ್ರದ್ಲು ಬೇಣು ಪ್ಲಂಬಿಂಗ್ಲು ಬೇಣು ಇಪ್ಪ ನೋಕರು ನಂಗೆ ಅವರು ಎಲೆಕ್ಟ್ರಿಷಿಯನ್ ಕಿಟ್ಟರು ಎಂತ ಕಷ್ಟ ಕಿಟ್ರಮೇ ಇಲ್ಲ ಅವರು ಪ್ಲಂಬರ್ ಕಿಟ್ಟರೆ ಕಿಟ್ರಮೇ ಇಲ್ಲ ಆ ತರಬೇತಿ ಕೊಡ್ಕರದು ಅವತ್ತಲು ಭಾರಿ ನಲ್ಲ ಇದು ನಂಗ ಮಕ್ಕಳ ನಂಗ ಆ ಮಕ್ಕಳಿಗೆ ಮಾದರಿ ಆಯ್ತಿದ್ದೆ ಮಕ್ಕಳು ನಂಗಲ ಬೆಲ್ಲ ಬಂಡ ಚಂದನ್ನ ಪಲ್ಕಿಪ್ಪಾಡು
1: ಬೆಲ್ಲೆ ಬೆಲ್ಲೆ ಆಸೆ ಬೇಕಂಡ ತರಬೇತಿ ಕೊಡ್ಕೊರು ನಂಗ ಎಂದ್ರಾಯ್ರಮ್ಮ ಅದೇ ಮೇ ನಂಗಳ ಮಕ್ಕ ಅವನು ಚೊಲ್ಲ ಕಿನವೂ ಬೇಡ ಅಂಕಿ ಇದು ಆಸಕ್ತಿ ಉಂಡೋ ಅದಕ್ಕೆ ಹಂಗಲೆ ಬುಡ ಚೊಂದಳು ಸಂದೇಶ ನನ್ನಿ ಹುಸೇನ್ ಕಾಟ್ಪಳ್ಳ ಸರ್ ಇನಿ ಉಮೇರ ಬಾನು ಮ್ಯಾಮ್
4: ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾ ವಬರಕಾತು ನಾನು ಎಲ್ಲ ಹಿರಿಯಂಗಲ್ಲು ಪಲ್ಕ ಕೇಟ್ಟು ನಕ್ಕುಂ ಕೊರಿಯ ತರಬೇತಿ ಉಡೇ ಮೇ ಕಿಟ್ಟಿತ್ತಿಪ್ಪ ಬಿಕಾಸ್ ನಾನು ಉಲ್ಲೋ 30-40 ಏಜ್ರ ನಡುಲು ಸೊ ನಂಡದು ಮೂರು ಪಡ್ಕಿರೆ ಏಜ್ ಐತಿಕ್ರಿ ಇದು ಸೊ ನಾನು ಕೊರೆ ಉಡೆ ನಾ ಟಿಪ್ಸ್ ಇಡ್ತೆ ಇನ್ನು ಮಕ್ಕಳ ನಂಗೆ ಹೆಂಗೆ ಬೆಲವಣಿ ಹಾಕೊಂಡು ಪಡಿಪು ಚೆಲ್ರದು ಲರ್ನಿಂಗ್ ಚೆಲ್ರದು ಪಡಿಪು ಚೆಲ್ರದು ಎಪ್ಪು ಮೂರು ಅವರು ಹಂತಕ್ಕೆ ಸ್ಟಾಪ್ ಆಗುತ್ತೀರ ಎಪ್ಪು ನಿರಂತರ ಮಾಹಿತಿ ನಿಂಗೆ 96 or 100 years ತೋಲ್ ಇನ್ನೆಂಗು ನಿಂಗೆ ಪಡಿಕೋನು ಅದಾಯ್ತಿಕ್ರಿ ಅವರು ಲರ್ನಿಂಗ್ರವ್ರ ಪ್ರಾಮುಖ್ಯತೆ ನಿನಗೆ ಪಡಿಪ್ರವ್ರ ಪ್ರಾಮುಖ್ಯತೆ ಇನ್ನು ಮಕ್ಕಳ ಬಿಸೆತ್ತು ಬರಂಬು ಇದು ಇಂಡತ ಚಾಲೆಂಜ್ ರಾಮತ್ ಮನ್ಸೂರ್ ಸಾಹೇಬ ಚಂದಪ್ಪಲ್ಲ 20 ಪೇರೆಂಟ್ಸ್ ಮಾರ್ಗ ಮಕ್ಕಳು ಬೆಳವಣಿಗೆ ಬಿಸತ್ ಬೆಲೆ ಚಾಲೆಂಜ್ ಐತಿಕ್ರಿ ಚೊಮ್ಮೆ ಕಷ್ಟ ಬಂದಂಟುಲ್ಲಾರೆ ಎಲ್ಲ ಪೇರೆಂಟ್ಸ್ ಮಾರಿ ಅಂದ್ರೆ ಚೆನ್ನಿಂಗ್ ಎಂದ್ರ ಪಡಿಬಾಟು ಎಂಗನೆ ಪಡಿಬಾಟು ಚಂತೆ ಅವರು ಬೆಲೆ ಚಾಲೆಂಜ್ ಐತಿಕ್ರಿ ಕೊರೆ ಉಮ್ಮ ಮಾರು ಹಿಂಗಂತೂ ಅವರ ಡಿಸ್ಕಷನ್ ಅವತ್ತಲ್ಲಿ ಚರ್ಚೆ ಅಂಟಿಕ್ರಿ ಮಾಮಿ ಮರ್ಮೋಲ್ ಆವಟ್ಟು ಉಮ್ಮ ಮಕ್ಕ ಆವಟ್ಟು ಚರ್ಚೆ ಅಂದ್ರೆ ಈ ಮೊಬೈಲ್ ಹೆಂಗೆ ನಿಕ್ವಾಟ್ರ ಮೊಬೈಲ್ ರೇ ಮೇ ಗೌರ್ಮೆಂಟ್ ಬ್ಯಾನ್ ಹಾಕಿಂಗ್ ನಲ್ಲಿಂತ ಹಂಗಂತೂ ಅವ್ರ ಚರ್ಚೆ ಆಯೋಂಟುಂಡಿಪ್ಪ ಅವತ್ತಲ್ಲ ಅವ ಅದಕ್ಕೆ ಸೊಲ್ಯೂಷನ್ ಇಲ್ಲ ಪಿನ್ನ ಕೊರಿಯ ಫ್ಯಾಮಿಲೀಸ್ ಅಂದ್ರೆ ಅವ್ರು ಚೆನ್ನಿಂಗ್ ಪಲ್ಕ ಬರೋದು ಭಾರಿ ಕೊರಡಿಯರ್ ಕಮ್ಯುನಿಕೇಶನ್ ಇಲ್ಲ ಏನಿಂಗ್ ಎಲ್ಲರ ಮೊಬೈಲ್ ರೂಲ್ ಗೈಕರು ಅಪ್ಪ ಆ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಅವ್ರ ಸಜೆಷನ್ ಕೊಡ್ಕ್ರೆ ಅಂದ್ರೆ ಚಂದನ್ ಟೈಂಗ್ ನಿಂಗೆ ಫಾರ್ ಎಕ್ಸಾಂಪಲ್ ನಾನು ಇಪ್ಪ ನಂಡು ಉಮ್ಮ ಹಿರಿಯ ವರ್ಷದ ಗ್ಯಾಪ್ ಈ ಹಿರಿಯ ವರ್ಷ ಮುಂದಲ್ಲಿ ನಂಗಲ್ಲ ಉಮ್ಮ ಮಾರ ಹೆಂಗನ ಬಲ್ತಿರಾರು ಆ ಕಷ್ಟದ ಬಿಸಿ ಎತ್ತಲ್ಲಿ ನಿಂಗೆ ಮಕ್ಕಳಿಗೆ ಬಲ್ಕ ಬರ್ರು ಸೊ ಮಕ್ಕ ಉಡ ಆಲ್ರೆಡಿ ಚರ್ಚೆ ಐತೆ ಅಂದ್ರೆ ಚೆನ್ನಾಗಿ ಅಬ್ಸರ್ವೇಷನ್ಲ ಮಕ್ಕ ಪಡಿಕಿರಾರು ಸೊ ಅದು ನಿಂಗೆ ಮಕ್ಕಗೆ ತರಿಬಾಟ್ರು ಅಬ್ಸರ್ವೇಷನ್ ಮಕ್ಕ ಪಡಿಕೊಂಪಲ್ಲ ಸೊ ಏಜ್ ಗ್ಯಾಪ್ ಜನ್ರೇಷನ್ ವೈಸ್ ಚೇಂಜ್ ಉಂಡು ಇಪ್ಪ ಬುದ್ಧಿ ನಮ್ದವ್ರ ಪೇರೆ ಬಂದ್ರು ಆಲ್ಫಾ ಕಿಡ್ಸೂಲ ಜನ್ಜಿ ಕಿಡ್ಸೂಲ ಇನ್ನೆತ್ತ ಬಂದ ಜನ್ರೇಷನ್ಗಳು ಅವ್ರವ್ರ ಪೇರ್ ಬಂದೋಂಡು ಪಿನ್ನ ಇಪ್ಪ AI ಯುಗ ಅಂಚಲ್ರ ಆರ್ಟಿಫಿಷಿಯಲ್ ಇಂಟೆಲಿಜೆನ್ಸ್ ಯುಗ ಎಂದು ಮಕ್ಕಗೆ ಈ ಬ್ರೈನ್ ಯೂಸ್ ಹಾಕೊಂಪಲ್ಲೇ ಇಲ್ಲ எல்லாம் கையில் ஹேண்ட் ரிட்டன் நீங்களை கையில் மொபைல் உண்டு நீங்கள் டப்ப ஒரு மெசேஜ் அதுக்கு இடோரு அது ஆட்டோமேட்டிக் நீங்க எல்லாம் தண்டிப்பா. ஸோ மக்களோட பிரெயின் ஒர்க் ஆகும் எந்த அவகாசம் கொடுத்து இல்லை. ஸோ அதில் குறைய அட்வான்டேஜ் இக்கும் அதில் டிஸ்அட்வான்டேஜ் குறைய இக்கும். அப்போ ஈ விஷயத்தில் நாங்கள் உம்மா அப்பா இப்போ நாங்கள் உம்மா எங்க அப்பா எங்க அன்எஜுகேட்டட் ஆயிங்கும் நீங்கள கையில் மொபைல் உண்டு. ஸோ அதில் செந்தா எங்க நீங்க மக்களுக்கு தரபத்தி கொடுக்குகாரு. ஸோ எத்தனை ரீல்ஸ் ஆகட்டும் எத்தனை எந்திர எங்க ஷார்ட்ஸ் ஆகட்டும் எந்திரெல்லாம் நீங்க தரபத்தி கிட்டாது நீங்கள் மக்களுக்கு தெரிபாட்டணும். ஸோ யார் யார மக்கள் வாத்தாவரணத்தில் சமாஜத்தில் எதே பலோட டிஸ்கஷன் பண்ணு ஒரு உம்மா ஆகட்டும் அப்பா ஆகட்டும் மக்கள் கால் எய்ம் கொடுக்குறோ நீ டாக்டர் ஆகணும் இன்ஜினியர் ஆகணும் நீ நல்ல பைசா கொஞ்சம் காசா கொஞ்சம் மாத்திரம் மக்களுக்கு படிவாட்டுக்கு தீரா. நாங்கள் எத்தனை பெரிய போஸ்ட் இன்னிங்கும் மக்க எப்பவும் காசாக்கணும் சென்று நாங்கள் எப்பவும் மக்க படிவாட்டுக்கு தீரா. காசு ரொட்டிகே இன்சானியத்து மெய்க்கோகும் அதே போல் சமாஜத்தில் நான் ஒரு உதாரணம் ஆகும் சென்று மக்களுக்கு நாங்கள் தெரிபாட்டி கொடுக்கணும். இத்தனை சந்த நண்ட பல்கத்தனைக்கு வாட்டுருவா ஹர்தவன் அல்ஹம்துலில்லாஹி ரப்பில் ஆலமீன்.
1: சர்ச்சில் பாகவிஷோ மேரபானோ மேமுகோ நன்னி.
5: ஸ்ரோத்ருகளே, இத்தருத்தோல் மேல்த்தன பேரி எழுத்துக்கார் கலாவித மாறு கூட்ட தேர்லக்கட்டை உள்ளால தாலூக்கு இதர தரப்புல நடந்தோம். மக்களை படிப்புலு உம்மா அப்பரே ஜவாப்தாரி ஈ ஒரு சர்ச்சா கோஷ்டி காரியக்கிரம பிரசாரைத்து. இச்சர்ச்சா கோஷ்டிலும் பாகவிசியங்க கனிசா ஃபாத்திமா, ஷமிமா குத்தா, ரைஹானா வி கே சச்சேரிப்பேட்டை, ரஹ்மத் மன்சூர், உமேரா பானு, சம்சுத்தீன் மடிக்கேரி, அப்துல் ரஹ்மான் குத்தத்தூரு, அப்துல் ரஜா கனந்தாடி, ஏ கே குக்கிலா, ஹுசேன் காட்டிப்பள்ள. இது இண்டத்து மைக்கால் பல்க காரியக்கிரம கேட்டுண்டிக்கொரு. இது ரேடியோ சாரும் குன் 07.8 FM ரங்கு ரங்குரு ஜீவனார்.

ഇതിനേട്ട സത്യനാപുരത്തെ സിരി ഈ തുളുനാട്ട കഥ കടേത്ത യജ്ഞിക്കേണ്ടത് ഇടക് ഈ കാര്യക്രമം മുഖ്യണ്ട് മാത്തിരകളെ സൊൽമിലു കെനന്തുപ്പിലെ റേഡിയോ സാരംഗ് 107.8 FM ഒന്ന് രംഗ് രംഗ് ദ ബതുക്ക്.